ഡാർ സംഗീശ്വരംഗെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫിലിമിലു മുഹമ്മദ് റഫീനെ സനജാസ് ലുസോം ഖാൻ ഇൻപെൻ മജു സുൽത്താൻപുരി ലുയാങ് സ്റ്റിക് ഖാൻ ഇൻപെൻ ഒപ്പിനയർ കസത ഫിലിമിലു ഡിക്ഷി മെനങ്ങ ദോസ്താന ഫിലിമിലു സനജാത് കിഷോർ കുമാറിനെ ആനന്ദ് ബക്ഷി സുംസ് ഖനിലുവ യങ് സ്റ്റിക് ഖാൻ ലക്ഷ്മികാന്ത് പ്യാരിലാൽ.